0: ണകളു തായ്മ അതുമില്ല തമാനെ ഒക്കെ അല്ലെ കട്ട ചുക്കോട്ടില്ലെന്നും തായ്ഞ്ഞലോട്ടമ്മ താപങ്ങായി തൊത്തുമിന് അട്ടാറ്റ നുക്കളും മാറ്റാറ്റങ്ങ തൊക്കുകയറില്ലേ ഉപ്പങ്ങച്ചാകൊണ്ട് ഞാനുള്ളൂ അവിടക്കുമ്പോട്ട കട്ട ana nama aipat wa kalim na tuko ti amin akula sa mani awla tuta asi wila tanong nga ay jawli ti mingata tanong nga pala ta kata at atahang ito nga ta at atahang kung na ito nga kao di magama ana na nga naman yung laki o ganong tayo mga pisot to kung ikhaliak to ana na kaya ikhaliak to pinlaki kami pillare ugamili pigunnatsiaqami ququeutaqartunilu qitoqatsiartuni unaqatsiartuni pigami tasne nuqilaibattuni sinitareqpattun taimeqartajiqunnu taimali taimaitoraqulartilugu taikkua ilaqeqartavilavu elale അപ്പറത്തുമ്മ ആണ തുങ്ങലുട്ടായ്മങ്ങളിമാ ഉപിക്കണു ആണ്ടായ്മങ്ങ ഇല്ലാട്ടുവാളുകമ്മ പിച്ചുണ്ടാകും നിർത്തുമ്മ തായ്മ അച്ചുമില്ല തയ്ച്ചു മണിക്കെല്ലാം കല്ലു തമാനാത്ത കല്ലുനാലെ അത്യാവശ്യം കല്ലുനാ അച്ചുമില്ല തമാനെ തുറക്കുന്നു കണ്ണുന അങ്ങ് ശാമങ്ങളൊക്കും അച്ഛനെ അത്താത്തറിവുക അങ്ങോട്ട് ചാത്തറിവുക അച്ഛനെ ഉക്കിയൊക്കെ തിക്കാൻ നാട്ടിൽ കുറ്റമാണ് താത്ത ഈകളമ്മി നെയ്ച്ചി താത്ത ഈകളമ്മി അങ്ങോട്ട് ചാത്തമ്മ തായ്മയുടെ കണ്ണുനാമിച്ച കുറച്ച് മങ്ങ ചമ്മകളൊക്കെ ആക്കുന്നയാളും ഉക്കിയുള്ള അമ്മ കുള്ളിനമ്മ പെട്ടത്തട്ട അമ്മ കിമുറ്റകട്ടട്ട കുള്ളിനമ്മ ഇക്കുട്ടക്കിയാണ് ചപ്പയത്തു കലങ്ങജ അവളാല കുട്ട അവളാട്ടല കുട്ട ഇല്ലവട്ടക്കു ടൈമാങ്ങോട്ടൊക്കെ കോട്ടക്കട്ടക്ക നക്കുട്ടക്കൊണ്ണക്കി കിച്ചിട്ടു നമ്മ പിങ്ങിട്ട് പിങ്ങാൻമാരു കട്ടജുകമ്മ ടൈമാ നോട്ടി ഇനിയൂലാങ്ങട്ട ആ പശുവില്ല ചിക്കുക ഇമ്മാൻ ഇല്ലിപ്പം എത്തകട്ടകട്ട ആഴകയമ്മാൻ ഉമ്മയാട്ട് പട്ടുട്ട തൂപ്പക്കാട്ടുട്ട കഴിഞ്ഞ മറ്റുപ്പട്ടുട്ട ഉപ്പിന്നങ്ങനെ കള്ളുണാക്കി കള്ളുണാക്കിച്ചാണെങ്കിൽ ഇമ്മകുമ്മേ മങ്ങ കൈമട്ട കള്ളുണാക്ക കഴിഞ്ഞാത്തകട്ടും ഉച്ചയുണ്ണി തക്കാളി ചപ്പിച്ച് കൊടുക്കട്ടുകൊണ്ടേ ഹങ്ങിത്തുമി ആ ഗമിഞ്ഞു ചപ്പിന്നിട്ടുണ്ടെങ്കിൽ മെയും നിക്കഞ്ഞി നിക്കഞ്ഞോട്ടു അവരുടെ കൈമല്ലു നാമത്തു പിന്നെ കളുമ നിന്നില്ലു നിക്ക് കഴിഞ്ഞകട്ട എത്തിക്കിട്ടുണ്ട് നിക്ക് കഴിഞ്ഞകട്ട നീക്കോ ഹങ്ങിക്കലോട്ടില്ലോ താക്കുക എങ്ങോട്ടക്കാലോ ഉറത്തി നക്കുകട്ടുക നീ കൊട്ടാകട്ടും അല്ലേ കിച്ചാണ് ചട്ടിങ്ങാലോ ഞുണക ചെയ് ഇതാലേ തയ്ച്ചു പിന്നെ ചാട്ടങ്ങി ആ ചപ്പ ചെയ്യുന്ന ചുപ്പ് ചൂട്ടാങ്ങി ഉപ്പിനാണ് കല്ലുണാഹങ്ങിമ്മാൻ ഇനങ്ങി പിന്നെ നുണലി ചുപ്പൂജോ ഹന്നാട്ടും Och jag var lite på att hålla upp min ögonen. Det gick väl inte att ni ingen hade gått in, ingen hade gått upp den. Och jag kunde ta på mig sen och jag lagt den i den. Det gick väl inte att ni begynna att jag hade gått upp min ögonen. Begatterten. Och jag kunde begatterta den och mig att ta. Inte jag hade gått upp den och ta och ta. Ta på mig sen. Nåkajna. Tämä asuilla aujakaimman umiattokattakatta aujan aujakun umiattutsematta lukututa ei tälle nimeltä poita lukutsilla. Tappaunga kangevaujaksematta katta umiamme atausumme ammi chuvalaujukun nuralikalai tupikalain. Tappa atausumme te umiamme. Ila tunakuta hangimun tunakuta katengimulle aula kutena hamini pekhagami tabba kokuali dangamini vitaima pekhatiang illuti pekhatiang yate semana katta jungiman asu ila taima kokuali jo lokata katta unani daibin mengin nakata aibimina unni ukuali ukuali tifida lokata dakitni battuting. Uki on pikilaatta minniin kimminen kimmikautin innakaluakamin. Tai mä olin asuvilla täyttämään unikkaakama nivertää paljon olla kaukama. Innoisuttu kottilunga taavani takata mielikäikö. Tai mä olin ja nivertää paljon kaukama uhanaa kaukaluakunga. Kangata joukailuun niin tekin tuhattua luutelanga kappiana. Kaudimma kun neilottamin neuvonga niin ullattu kulapik. Siitä me sinne kaukata. Kangata joukailuun kun tekin tuhattua luutelik. Tuunaa paikua taikua. Nuna happitamin, illu happitamin, kannuttuminen. Tuna baikwa taikwa. Matuilla akka gongan mielikaiko umiaktuan tikittumin alamata taabunga kingaluta maunga idulutta maani nunataktua nangata tamangwa tohtua lukata nangat tikumman tubuutu joila otsumatta hunnakulle. Tai mga mielikaiko tikitta nangata asuilla oli akutamimman tapunga mielikai tapunga ngata tamangwa lautsamang itunga. Tai mä en tukittu kulusta unnunnataka tahtilukin. Tapani nunnakata tahtilukin. Ukala tullimme kanani sivukatjärin kaikilta kulumme nunnakakata tahtilukut tamangwa tohkakai hangimman mielikai hangimman. Mielikä ennen mata kannaisin takuujangan matari taittumani tapungun noin tahtumina aluin. Tapung ennen kuin tämän ikään hankin mata atausi kuulu taikkua. Atausi ennen aliin kengangin nuna taikkua samani. Nuna oli minne ennen kuin jauli niljaksema mata. Taimanga ennen kuin jatuuli laksema mata. Kaudimatta jäänen meitä kareikkua. Onnikkia kajuna sängen takkala onnen mielikäin. Kauta katta jonkun takia luopikkaa. Taima asuilla tikittu arvomata, kun tikittu minä arvomata. Mielikäin takula ottavat ängittu, kun te kattamaan. Kun kisani mielikäin on piirrotun angutipullu. Aujangan ikkanaita kajahattelutu sehmeittu syyjy. Taikkua. Kaujumaton kuitenkin kaunin kääräisen nangittakka mielikin kaujumaton kuitenkin. Ilan kunnaka luokamaa, ilan kunnaka tämän kohdassa on noissa kunnamaa. Takka taittumani uhakkaukama uvettiako tippaka ഉപത്യാഗം കിട്ടും, ഉപത്യാഗം നടത്തുമ്പോൾ ഞങ്ങൾ ചുറ്റാക്കും വെച്ച് വിടുന്നു. തയ്ച്ചു വന്ന് കമ്മീൻ ഉണങ്ങറ്റോ അതോ കട്ടും മറ്റാ കമ്മീൻ നോട്ടിലൊക്കെ കണ്ടിട്ടേ തയ്ക്കുവാളി തായ്മങ്ങ ഈ കൊച്ചു മറ്റാവും ഈ കൊച്ചു കട്ട ചുഗമ ഇനിട്ട് കൊള്ളുവാളങ്ങൾ ഇനിയും ഇന്നത്തുങ്ങ തായ്മത്തു ചുങ്ങട്ട ചുഗമ കൊട്ടുള്ളി ഡോക്ടർ മഞ്ഞങ്ങ അയപ്പക്കാളൊക്കെ വൈക്കുക ഇതു കൊല്ലം അടുക്കുക ഇതു കൊല്ലം അടുക്കുക ചാർത്താലേ തായ്മ ഇങ്ങനെ കണ്ടിട്ട് കട്ടും എമ്മട്ട ഇങ്ങനെ കണ്ടിട്ട് ചാർത്ത കട്ടുമെന്ന് ആരോമ്മ ചിക്കി തോട്ട അട്ട കട്ടുമെന്ന് ആരോമ്മ ചുളി ഉപനെ ഇങ്ങിട്ടിട്ട ഉപനെ ഡോക്ടർ ചെഞ്ഞങ്ങ എല്ലാ ചുളി ചിക്കി തോട്ട അട്ട കട്ടുമെന്ന് ആരോമ്മ ൂട്ടാത്തുമിനാരോമ്മൻ അത് എല്ലാവർക്കും ഒറ്റ ഒറ്റ മങ്ങിച്ചാലൊക്കെ അക്കുകയും താണ്ടലോയി പകു ചിക്കി തോടിയാറുണ്ട് താന്ന പകയങ്ങ മങ്ങപ്പിക്കുന്നിട്ട് നോ കട്ടങ്ങി മരുമ്മ കട്ടുള്ള ഒറ്റമതക പികുണ്ണ ചേങ്ങിന്നമ്മ കൃഷി നീ വീട്ടിൽ ചട്ടുകൾ ഓട്ടിൽ പണിമേ ഒന്നുമില്ലേ കയറ്റമാണ് അതൊന്നോട്ടോ കട്ടു അതൊന്നോട്ടോ കട്ട ചുമട്ട പിന്നീട്ടി ചട്ടുള്ള കൃഷി അന്നും ചട്ടുള്ള അമ്മലോ ടുപ്പിച്ചാവുള്ളൂട്ടീൻ തയ്ച്ചു മണി ചെയ്യാൻ ചോദിച്ചിട്ടില്ലങ്ങ ടുപ്പിച്ചാവുള്ളൂട്ടില്ലോ അന്നും കാച്ചാവിട്ടില്ലോ അമ്മലോ നീ വീട്ടിൽ ചവട്ടോട്ടീ ഇതാലേ കിച്ചാണെ ഉപ്പങ്ങാടി സമയത്തുണ്ടെങ്കിൽ തുപ്പത്താകത്തൊരു കൂടെ ഓട്ടു അമ്മലോ കിച്ചു കജറും അമിച്ചവകളും അടുത്ത് വിങ്ങാടോ കട്ടു മാറ്റും അമ്മക്കിട്ട് വിഞ്ഞ കട്ട ചുമട്ട നച്ചുമിനി കച്ചീൻ ഉച്ചുകൊച്ചെ ഇതാണിപ്പം കച്ച കൊട്ട അപ്പി കൊടുവാൻ അതൊക്കെ തായ്മ അമ്മച്ചുവാളുണ്ണി ഉണിക്കാത്ത വർത്തങ്ങളും കിച്ചാണ് തക തകത്തി വൃത്തങ്ങളും ഉണ്ണത്തങ്ങളും നുക്കിയ കുണ്ണിക്കോളൂ അമ്മ നുക്കിയ കുട്ടക്കാട്ടുണ്ണിച്ച അമ്മക്ക് ചലിച്ചു അമ്മ മണ്ണല് ഉണ്ണച്ചാലോടുമ്പോ തായ്മ അച്ചുവില്ല ചുറച്ചു വട്ട നല്ല പോയിട്ട് മാറ്റക തയ്ക്കുക ഇനി ഉങ്ങിച്ചു പിന്നെ അവിടുത്തെ വെയിൽ കൊണ്ടിട്ട് തക്കുന്ന കട്ടിലൊക്കെ മതക്കാം കിച്ചു കപ്പിയട്ട പറ്റുക കാലയുഗമ കിച്ചു ചീരാമി തക്കുപ്പല്ലാത്തൊന്നും മല കുജാവുണ്ടെ അല്ല ഉള്ളുകയാണ് കിച്ചിട്ട് പോയി നമുക്ക് മല കുജാവുണ്ട് കപ്പിയട്ട ആലോചിക്കുമ പായ്മ അച്ചുവില്ല കല്ലത്തു അഴകുമ്മൻ കള്ളത്ത് വിറ്റ കാലോളങ്ങൻ കപ്പിയായിട്ട് അലവിടുത്തും വാശി കൗമ്മലമ്മേ ഇല്ല മണ്ണെണ്ണുണ തക്കുണിയാളത്തക ഇങ്ങാജോലങ്ങൻ അല്ലാശു മകളത്തക തമിഴ് ഉണ്ണുക്കുൻ ആവുജക്കുൻ ഉണ്ണുക്കുൻ അണിങ്ങോളത്തു അണി അണിത്ത കുളൂരുകുൻ ചൊക്കു കളിക്കലോ ചുണ പോവുകയും മാട്ടകലങ്ങൻ ഉയറ്റാക്കഞ്ഞ മാട്ടകൻ തക്ക അച്ചുവില്ല കല്ല് kalau tu ada makan tu bingar aku tengah tahu ngahangat telugu kalau nak elok telugu kau malah telok telugu tahu nak kalau kau malah untuk aku jual untuk aku tidakkait kau malain kalau kau malain aku patut nak tahu mai pengait pengak tunggu jauh tu kulung kau tak kulung ida kau macam kulung tanya telugu kau malalu itu kaluin, kalau nanti cuk tu aluin, kalau nanti cuk tu alam itu kalau mahu nangis talu berinya tu nangis tak, cuma berinya tu aku mati alu kalau tidakku, kalau nanti cuk tu aluin, taiku, ai bisa kalau aku nangat tau cun, kadinga kacatun, kadinga aku nangat tau ting taiku. Tikit lagi yang itu, tak kuangan. Curlo TV kalau kata ikat join ada dalam tema gama. Tema ingat kajuin, tak kajuin lo ingat kajuin. Tapi ngah tak kepala kajuin, ini yang tak kepala kajuin. Tema itu aluin. Tapi uang asyik uang waktu ngah ni lagi gama. Tema ngalimang. Ukuahai mai jualuin, mana nak nung cila jalan sijung, kapiasu yang kalu taruh lupa jengah, dah mai jengah taruh lupa jengah tak kau nungai idangin nyuwanga, cukup senyum, tak kau angut laut sama, tapi aku laut sama tak tak kau, oh betah ni apa ni, tak kau alangkah terlebih jom nanti, ila oh pikir kata awak kuluk. Ini orang ini cukup tu mata lagi lagi orang ini cukup dah cukup dah tahu lagi kalau dia juga juga ada. Tama. Ami cuci orang lagi, ami cuci pengar orang lagi. Kalau tak, nanti nak nak apa?
1: Untuk. Ya kan aku nak semuanya.
0: Tapi cuma ni, aku tak kau kau mak. Tapi kau cukup kata kita tu mereka. Apa kata mata ada wek itu mata. Tapi kau ni, pitakang itu ni orang mata apa kata tak kata aku nak tengah. Obat dia aku cukup saya juga. Tapi cuma ni orang cuma mak. Tapi mak, aku tidak. Tama aku tahu ni Amerika tu minyak rosli kudu sabun tu sabun tu tak. Tama aku ni jauh tu makan nong. Ya, aja lah tu makan mak. Oh, kita mata kudu nyusun apa. Tak kau luka. Nulai kalau tu kau nulai tu kau ingat tak mending. Tama ni tapi ni. Ani nak. Anne ay mula jauh cuma kama, tapi cuma ni, karena di jauh lalu yang mereka lalu di luar itu ni, mereka halak kata di luar ini maka, ialah mereka halak kata cekun yang harus itu. Awal jauh cuma kama anne lama, tapi ngah harap cuma, asyiklah, tapi ni jauh cuma yang ni, apa kalau mami. Tapi kuah, kalau nanti aku cuma gitu mak, kalau nanti aku nongin nama, ima itu kata juga mak. Aduh, yang orang kata juga mak, kapes, ima kapes, nusal, cewa ingat kapes, lalu cuma juga mak, upin nana kau cuma gitu mak, kalau nanti, tapi mak, tak aku cuma kalau waktu mak, tak aku cuma kata juga kalau waktu mak, kita macam itu mak lo. Umat dua, tiga gay mata, umat dua, malu, ramai, anak-anak, pergi ke dalam lor, cuma makan, ni ubat timun, dah gua kau cuma keluar tuin, kape tuit dia ada lihat cuma gama, awak dah kena kalah gama, ah rona, kape itu luke, kape itu luke, dah kadi. Aku letak kongsi bilang, аулаллагама тиниттатагун гочувэми чиниттатаата ко ко ко мэпиулагатагуй наатсу магиттуга тиниттагалуарта нила гаруллилан иммахай митсиаларнин иннамалуунни куичувин гартуяангиттунга а куингилагала ко пиулагатагуй хобби пиулагат ойсо мөрдэгулуугат атта пигачугатааулларатта таанна аннерулуга аникулуга аникулуга туинартака иллуга мочитерулуутаартаажу мочити а тужаадэлуйку аанай минортуманнуминиумман паннертуми тужаадэ биттивагаалуга има каажимагинникуму каажимагиттуаалаулакам асуиллаа каажимагиттуаалаугамаджан калунаанортуалаугартаапуга имаажиммалинга аникуру унатиккалеаканаму игилага игилагалортака такатиламиттугун та намиттугилегавин иллуилуанитторигавин упиннеранатай маажипаанга игитсивитахарнертунга сиккалиамик пиуйукулуаппик тай маачивиллаа таппугат аанаиммуугатаанаа иммуугат игаттикуилаата таакуулуппангатиуллута имаагаалу тукехагат алунгиттугаалаажунга иммахаккаппиасунникмуллу тукехангиттугаалаа тормауна иситтаггун таппугаиллерусиартекулуммун натэнгатай мето аттигингиннакулу иситтаггун асуилаане хиттагавгун таппагиллерусиартекулуммин натэнгатикки таллаагаалун таппуунатсайнан таакуалу канаинингалуалуулеккитакеэгай такуарамна натэ аддигуннэртаминаалува киннимикэннаапин таймаалиюнга чунаапалэкуммауммиттуминиуйугу кум таппангуангаарфуаттуминиуйугу таатэмале аникулмохотжанга тукэртиарунни хаалимагунни таммагалэккилли таймаалиянга илали каппиасунникуккулуапэкай байма атила тапнеэртарнэ илаата тикиоқартарнаани лунаанеқатаулуну ниувиппилеқатауттақивгу ниимиппилеқутауттақивгу тақата тақата убеттақунаартума дегиттуалу бегама ималиммилера аникулу такуаққа убагоқулуйаалтуи такуқулу убагоқулуйаалт такуаққатақуттадекке тайвалилақа убагунаккуа дукэкъаттиарунни таммагатакамилле таалани туинакатортаага элаани дукэкъа дукэкъаттиарунниэкъатталаарту малуга каппаситтукулуапин тайма амичуартэало аанни авилиатталертунга илаани канунгитсиэкъаттакалуартунга илаа пилаттаулаарнага наккуале къисасэртэкъаттакама къавлинаортсимагиттунгали питакъартэрт улаангитту амичуартэало аллагалуарама халапатимеокъарт алуллунгамакъуарти маатулуэмеокъартэртунгалу нунасиатикула нунасиатикутааттариалукуатаани нюнаум питакъартэрт улаангитталеуванну къавлилаортсимагиттукулуарпиуйунга таккали тамакъуа асуилла ауллайнартэлаортунга мааннали аулахтарнэртумитэкулуйунга хаккитиани нукингэрникуугама аулакуннасиангиттунга атэхо тайма аанавелэрниу тивуллерпаатунгаани ухалангаттарама атуилла аан чакки элаау паллаанартуалуулилаартуман канимажуалуин канимангиттутуутсиалартунга такатаунанигаттасули увунгалеортсимагитатта илапучулимаани илертиллугин аау паллаажуалуулангата имаалиюнга та илаалекаи силартуагаалумми канимангиттутуагаалуулертунга силартуармиуни маанилаа иньюнюнаганни иньюалунни имаалиортунга таккали tusagami tana tukulatu sa kikuluga imali yung agay at ang ito ako ng itong ipitong itong at wala tamaan ito maani at nung narin ni ikalun ni ikalun mitsan ni kani mayo inya kota ng ito apiw na kata ulo tuma mayo dahil tuma na kani mang ito to suminyo siya ko'y gama dagkwa nung nakatibun katiyo yun yun di siya mao yun yun di siya mao wala yun yun pinga siya ngay ko ding pinga siya manyo wala yun dahil ma ana bilang niyo tibulog pa itong ane o kalangat na kama at yun lang an chakik ila o pala nakwara ulit ako sa man kanima niyo aluin kanimang ituto siya rato nga takataw na niya kata suli ubungal ako sa mga tata ila po suli mani ilak tulawin o pala niyo alaw lang nga ta imali yung nga ta ilalakay silak to akarami kanimang ituto akarami rato nga silak to akarami ni mani da inyo yun nga ni inyo alam ni imalok to nga takali tusaga me tana tukulatu sa kikuluga imali yung agay at ang ito ako ng itong ipitong itong at wala tamaan ito maani at nung narin ni ikalun ni ikalun mitsan ni kani mayo inya kota ng ito apiw na kata ulo tuma mayo dahil tuma na kani mang ito to suminyo siya ko'y gama dagkwa nung nakatibun katiyo yun yun di siya mao yun yun di siya mao wala yun yun pingatyo ngay ko ding pingatyo manyo wala yun ila tikita kota yung wala yun ila kupala ulo kulita maan ilo kulita ikalong may ulo kulugi labo. Tayma kan tayma imay tiyak tukuro yung nga imay tiyak tukuro yung yakat ako na ilaw sa mga ma ane ang itutulo ka ma kati ako na ako nito nga lo sinigun na ako nito nga lo tayma itutulo niya ako tunga katunga kuluga ang atutupa ko tukataw siya utilo ko. Haro na sini kung nang ito kula pinasok ako sini makunin saki ka kanima yun tako nga na saki kulo ko tamang mingulay ka nala yun ay pangasini naktong ay pangasini naktong ay yung ito nipakto ka lang sa mga ito nipalaw sa mga ito inalo uwi ka tupilito at akane upang nga kulo man tupakta kumulaw sa man ane alo kami takkan itu tu beri cawang, kubat tak lu kubat tak lu ka. Aduh, dah cini lah semangat itu ngan lah kain nak tak lu ka mau ngan lah semangat itu ngan. Angaju tu pakut tu kulu ka, angaju kalah kulu urus lu ka. Tadi ni cung bela urus lu ka. Tadi mak, aduh lah, tu lu ka pertukar dengan ulang apa tu sekarang lu kaya anit tak kuat. Tapi gua kau mau cakap ku beranak. Ima karong ane ang ituruso ko yung matapa. At wala ka lakapalya yun. Tulog akal ito hangane yung ha. Kuwi at wala kuwi alak sa mga matyo alam ko lang. Mato pinasa ko sinabala rin ako. Tuli tayo matay na ula ko lukun. Tulog akal ito hangane takibo nga. Amata ala kapalya yung nakimutin ni takura kayo nga ilioni nga ila ko bayan at yara ko bayan katalaw sa mga ma at yara nga lang dahil ma at ila sa kikurwa dahil na ang utanotak inyugun ni tayong man sabik na ugalawang sabik na rato kangi katok tuwala kumata inyugin ni isa pa rin katayo, yaka kange katakto, alawin. pingun na ko na ka matapilok to nga. Imaidikan mo ako maaga. Gute do kita ni. Toko kulak ka nga, toko kulak to nga. Ilkaida ko nga. Taba. Dahil tumani. Ato ilabi na sakti ni makuni. Alagami. Ang edukato ako ikatigo. Imaidikan ako ilibot to nga. Tana po kulong ukumato alo makana makatami niyo kasi katay na po kasi ang ano ng hukalut ako wiging malo ang ano ng ma panik kong wiging takoy na wata ato ilapit ko na yung medyo ma ilubit ako lo kasiyong tapani isak sa loko isak sa loko to si matilyo kabuting nga ako noong unyak tabon. Dahil mapigaw yung madaman. At tuwa na lang ina ta. Dahil ma, aso ila, pinasyo ako sa ima ko, siningin na ma, siningit siya ka ma, kanimang isyak to nga, sungi siyak to nga, sungi to apatito. Dahil ma, iyo ko man na ko ma, iyo ko na katakot talag to nga, kanay ko na matatag ko ha. Aso ila, ilidak tulot tabon. Nati ko sa lang nami si patapin mi. Si patapin ang walingan ni ay pakingit ang nga ni kanin majuman lang lajuman. Dahil masining ito nga. At yung lahat tapong nga si iligigati ko unulangan inilalakata ikumasita ko nga makita yung miniulog to. Imali yung nga. Ida, imali yung katong. Ida ko, sa pangaling, ilidaktotolotin na ko. Imali yung katong. Surang pata ko na, atatot siya mi, kingunit siya nga ni, kautuangan, anong nga tuminikulong, inguta nga, kitong nga liyaping. Ta, imali yung nga. Ta, unwatuin na, kapata ng ito ko lobo nga unwatuin na ilidakto na nga tayo man atin uy ma ay pang ma ukotilokto na nga kaya maglosin ito kabin tayo man ito nga so na upali unwani makunisin ito nga ululi mamilo tinito minyo yung nga tinito kasi yung alaw yung tin kapiagilok tagin. Imali siyong katalang mo yung ha. Katungan niyong. Aga. Kano yung ito kapya ng itong. Sinilwak siya mo yung ha. Ilaw na ni. Piyong italo lo. Piyong yung lo. Sinilwak na lo. Ilaw na lakaw siya mo yung naka. Takwa. Sinilwak na lo. Kasi uyo ka sa lo. Yan ang lo ka. Takwa tayo ma. Pagkong nasa yung ito. Kulo-kulo ko ma. Ijuin na ito. Alaw yung ha. Ijo ko lang yung nakso nga. Aso at talo lang ang tapakarakal lang nga. Pikulo ni tamakko na nga. Pikulo ko pa na yung inang ata. Pikulo na yung nama. Pisuko na yung nama. Nakikulo na yung nama raw na yun. O kakong nakso nga nila kung nato ka kanyang ito. Alo ya ka tato nga. O kakong titakka o galawang. Nukaka yung nakso nga. Ma, nindi akong nakilang laka ma. Taka. Uy ka kung nito nga uwi ka tuko naman 89 ko din lago 1989 tayo ma nga ane ang ina nito nga ane ka yung itong ane ka ng isiak tong tayo ko kao yung mga ito kong kao nga tuko tala mga ata una ane ang ina to alam man tuko kay dato katayo ko rato nga ubat siya ko alam. Ta ilapig ato sa ngalwag kaliko pitakata ko na ito ba ubat nung kahangin mga luto nga uka ko na ito na ito nga inyo yung nga suli tayo ko ahane ko siya sa malunga si bulot pa aming aduloy ko kanyang may kama kuto kami halapat si may nga ta kama tayo tuman ni alam mayroon tapa nga. Nung namin yung kutya mo. Yung nagilot namin yung. Iyong tapalya silugin. Tak bawa dia tak kejauh dari Yuleman. Kak, Taimah.